ഇതെല്ലാം കണ്ടുമാണ് മങ്കയെ പോലെ നദി അന്ന നടപോടുതമ്മ ഭൂമിയിൽ നേരെ. കണ്ണിറൈന്റെ കാതലനെ കാണുന്നില്ലയാ, നിന്റെ കാതലിക്ക് തേന്നെ.

അവസരം അപ്പപ്പ അവസരം, ഒരു തരം പ്ലീസ് ഒരു തരം, അവസരം അപ്പപ്പ അവസരം. ഇളമയും ബലം കൊണ്ടു

കള്ളെ തൊട്ടു മനം തൊട്ടു ഈനം തൊട്ടു ഈടം തൊട്ടു വലം തൊട്ടു ഏനടി ചിന്നമ്മ എന്ന നെനപ്പ് ഇങ്ങെ എന്നാത്തെ കണ്ടിയോ എന്ത സീരിപ്പ് വയസ്സിലെ മുല്ല മൊട്ട് വാലിപം കാളെക്കട്ട് അമ്മാടി കണ്ണെ തൊട്ട് മനം തൊട്ടു ഈനം തൊട്ടു വടം തൊട്ടു.